ഇഞ്ഞൂർച്ചിക 4000 ഗിറ്റു കോസ്റ്റനെ നിഞ്ഞൂർച്ചിക 4000 എഗിറ്റുക എന്യോന നിറ്റങ് ദവസ്ത 2 74 ആജ ടിക്കറ്റ് നമ്പർ 1 എൻ ടിക്കറ്റ് നമ്പർ 1 ഗിറ്റുക കോസ്റ്റനെ എൻ ടിക്കറ്റ് നമ്പർ 1 റൈജെ In digitit and number one. Nitong ne was star 274 age. Nitong ne was star 274 age. Digiti number one. Imagine Kelenjin for 1,000 Kenya money shillings. Kelenjin for 1,000. In ya nitet ki tukostone ne for 1,000. ഇങ്ങനെ 4000 ഇങ്ങനെ എത്തിയത് അഗേകേരിക്കും ഡകോസ്റ്റ് അഗസ്റ്റ് നമ്പർ 1 കോളേജിനെ ഇമാജിൻ 3000 കിച്ചു കോസ് നോ 4000 കിച്ചു കൂകേച്ചു ആഗിച്ചെങ്കി ബീക്കോതജ ജാങ്കിച്ചുകി ഞാന ടിക്കറ്റ് നമ്പർ 4 എനി തങ്ങ വസ് സ്റ്റാർ 274 ആജ ഇഞ്ഞൂർച്ചിക 4000 കൊഗേറ്റിൽ ടിക്കറ്റ് നമ്പർ 1 ടിക്കറ്റ് നമ്പർ 1 കിച്ചുക അഗസ്റ്റനെ മത്തി ഗേഗിർജി ഷാങ് നി തങ്ങ വസ് സ്റ്റാർ 274 ഇങ്ക ഇഞ്ഞേ എന്നോത്തക അഗേങ്കെ കിച്ചുക അഗോസ്റ്റോന്റെ നെവേണ്ടി അജേബ് ഗോണ്ടേറ്റ് ഇൻ ഒലിയബി സ്റ്റുഡിയോ നിറ്റങ് ദിവസ 274 ആഴ്ച മേ ഗെഗർജീൻ